0: റേഡിയോ മൻഭാവൻ 90.8 FM ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്.
1: ਇੱਕ ਲਾਜ਼ਰਨ ਸਾਜ਼ਰਾ ਮੁਖੜਾ

0: റേഡിയോ മന്ദഭാവൻ 90.8 FM ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്.
1: ਇਕ ਲਾਜ਼ਰਨ ਸਾਜ਼ਰਾ ਮੁਖੜਾ